സന്ധ്യാവാദം ശിൽപൂജിത് മംഗള സമാധം മുഖചൂട് വിഭുക്കണ സാരം ത്രൈപാൽ തെഹാൽ വിചാരം ഗൽമാല തിലകലാട്ടം ദ്വൈതോത്തി വസ്ത്ര പാട്ടം ജയ ജാൻസ് ബ്രഹ്മം കർമ്മം സഫോകട നിശ്ചോ കർമ്മം കൌ നാനക് നേച്ചോ ത്യാവ വിൺ സത്ഗുരു വാട്ട് ന പൗ പൗടി കപൗടു സോ